മിഥുനീസ് ഉമ്മുന്നി കുറ്റത്ത് മുറ്റത്ത് ദുജും പോ മുറ്റത്ത് നോനെ അല്ല ദർച്ചും ഹൈതാ ലബത്തായി മുറ്റുന്നി ഗിന്നി കിജാം മുനെ സബബ് ബിക്കോസ് ബിലക്കോ വരൽ മോണ്ടി ഇബ്രാഹീമ മിന ഹമന്തിനി മൈ മാമി നഹ് ഇബ്രാഹീമ മുജുൽ ഇസ്ഹാഖ് ഇസ്ഹാഖ് ജുരി യാക്കൂബ യാക്കൂബ ജുരി യൂസഫ് കൊൻ ഇബ്രാഹീമ മിന ഹമന്തിനി മൈ മാമി ഡെമു വഫന്നി ദഫു മുസ്ലി നൂ ഈജിപ്ത് ഡെമു ദാ ഈജിപ്ത് Nekfa at abdiyah. Nekfa sabbuku bukuku lol. Nah. Yenek tikimu nekab jumi ala binek jimun. Bumun nyibinak ngom Ibrahim akaw. Nenek ayamit nyubah kum gudu adun. Nyuku dun kum bijiron. Wahai tok nen kilometri bari. Te orman Ibrahim ak respektiku ak mantelku. Tak nasuru nyuan sahdal. Nyuka tok Ibrahim ak wah. Nek ayam betul. Nolak Ibrahim adif. Kau nak buat nak hari tuji. Bila mau nak aku mau ini dapat berkuat Ibrahim anak ni dok. Bila Ibrahim adiwan, mulang kisah bok ni dok. Kau dah ibu Ibrahim mungkin kan? Dan tu mungkin bisa bukan diri kita itu. Mungkin tu kerek. Mungkin Ibrahim modest wajib bok pun anak ni dok. Kami cuma bok pun dia.